0: Da gut, sie bist ja gut, dachte mir, wie war die, du war ein Tarnkacker. Rechecku, sie hat Dramo. Nun hat er die Rinnen mum. Ohne taktische Rinnen gut, bitte Rinnen. Tamani on kertoo tumi, taku tamaki nujui, chaku ammadu tamani, uannammi nukse, nunadak juo nujui, immini pasakaduk paddea tui naktidugi, tamanna, ukertoo tumu, unantaktissa darine, pitju tigidugu, kisiani kanataku, kigaktui jikilausima yanga tabunga, nunadak juo nu, Okakko tamannago ajigitjengi garamgu ukosriyoyku artist akiesien unikkaalnaqku.
1: Russia feels threatened by Western military developments.
0: Russia go takwa ipigo summata akiraqtuqtuugeenga taakkununga pingannammu Una taktisserinammu aqqissuqtuuvallaatuinnartillugi taakkua naruneerinneqqutaanna Sergey Lavrov silartuallerinammu ministeriu titeralortillugu nakkatsuunguyimi taakkuagu pingannermiutoojui pederivallaatuinnermata una taktisserinammu pitsutigillugu okiuttartugu Uvago atangettuta tukisiumavugu pedappadeatuinnammata pinikisoutitillugi ammadu tamanna narunerivu soldu uvago uvattinnu ikajuutikanginnersuumma angikatiginnikku pideritjaangipata Alison Leclerc tanna Kigaktui jiurossuma ju kanata miutani rasakkunnu ammadu atousia kubbasittumi ukiuttaktulirinammu piittiraktiusimavu ukakku taamannagu titiraktiusima ju pimmarimma ammadu piluattumi maannoju ukiuttaktu akuni akkaigu rasoudattu Ulugayanangin nirsuokattaloogaluanga kisiani maanna tamanna asitjersumalunga ukiuttartumiutoojui kanata pekatoolluni kiinoojani billiansnginniittumi atuppallaatuinnerummata pekoterjuana ukiuttartumi tuqaangayuni taakkununga unataktissakkunnu kisiani taakkua Russia ulugayanallariippa kanatamu ukiuttartumu tamannali isumakivao aakkuugaluaru kisiani tamani ukiuttartumi pilimmassavallaatuinnangata ammadu kisutuinnarni pekutikoongata amisuni tamanna pillugu ukiuttartumi unatariakaatannappata taakkununga piugajangittu Russia ukiuttartunga tamani 10% paluuvu kiinoojalerinammu pidjutigillugu 2.5 million ngujui Russians ngujui tamani nunakhammimmata ukiuttartumi Leclerc-ta ukharivu taakkuagu angiyukkhaariyangi unatarumagayangimmata tamani ukiuttartumi suuqaimma unatasikaadannappata piugajangimma nunavikkutto pariisikkungi piittiraannermi nutaami pigiartittikkanniliruvu taanna makkuttulirinammu taakkua piittiraartii paliisikkunni uqartui taannamugu taakkuagu turaagaqaqqui inunni iloulertittikkanneernermi paliisilirinermi taanna saqqitoogiangaluorsumayu 2018 ngutillugu kisiani qujanaartoluorsimalluni Matthew Savage, Captain Wu Tabani, Nunavik, Parisidri, Kuni, Tukumorti, Yokoduni, Urakko, Tamanagu, Pidreario, Vadeo, Turaga Hakko, Idin Yartitinami, Makutuni, Kano, Inusumi, ഇടറികുന്നറ്റാർന്നമ്മേ ഇടറിയുട്ടി ശിമല്ലുകി താക്കുക പരീശവുന്നമ്മേ.
2: Get some youth involved into policing.
0: Ei uvago makutoni idaluchi khuyugu palesiderinam kisheni idakkanuldugu uvago tunishigumavugu makutuyuni pinerigunnootinginni ikayut qarnerluti nunadigiyorminni sivulurtiunammi idinniartittinammi inuulisiinammi ammaru takkuat nunaqartiyuyi ഇലകേക്കന്നുള്ളതു അശിക്കന്നിങ്ങി സവാ ചോഹക്കു തമന്ന പിതൃകയറിയോ വല്യയോ പിങ്ങശൂരിങ്ങനെ അമ്മത്തു അക്കാകോ കത്തുയി ആക്കസ് ഉസുമനത്തു തബ്ബനി മക്കുത്തുയി തോയുനി തമോങ്ങൻ തോന്തിമു നിറയുന്നത്തു താന്ന പികർന്നങ്ങ തബ്ബനി ഉക്കേശാങ്ങുനത്തുമി കോട്ടോ നുനവിക്മി കോക്തമി പിതൃവല്യമ്മത്തെ ഉള്ളാങ്ങുയു നുട്ടാങ്ങുയുമി ഉക്കുത്തോനിയർന്നിങ്ങ തേക്കണി സനയോ വല്യർന്നിങ്ങ തബ്ബണി ടെൻ തേർട്ടി കണന്നോ വാച്ചിങ്ങ മാറിയു താക്കുവകോ ഇരിഞ്ഞാർത്തിയുടാ ഇരിഞ്ഞാർബിയുടാത്തു സുഖസുഖലാർന്നി തേക്കുക ഇരിഞ്ഞാർന്നമ്മു പിയേടെ കട്ടാത്തു കിന്നു ഗാർഡൻ തമോങ്ങ കൊബ്ബസിന്നിങ്ങ എലവൻ മു തിക്കിയുട്ടിരുകു തമന്ന നുട്ടാങ്ങുടാർത്തു ഇരിഞ്ഞാബി ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ഇന്നിറ്റുനി ഇരിഞ്ഞാത്ത കൗണ്ണറാത്തുനി അമ്മറു കീനോയ കത്തിട്ടോനി ശുനി വൺ ഹൺഡ്രഡ് ട്വൻറ്റി വൺ മില്യൻ കീനോയനി താക്കോ നിറയുകയോ പിയറുത്തോടാ ട്വൻറ്റി തേർട്ടി ഉടകുനി അമേരിക്ക കുട്ടോ റിപ്പബ്ലിക്കൻ മുജി പേർത്തിട്ടിശുമലക്കു സി ബി സി നാലോട്ടിടറിയിക്കു കനത്തമി പിവൽഡേയുടറിഗുന്നോട്ടിങ്ങ തേക്കണി അമേരിക്കക്കുന്നി തബ്ബണി നിവാർന്നിടറിലാടമ്മി തില്ലുകി അമേരിക്കക്കുന്നി സി ബി സി കൊങ്ങിയൊക്കാങ്ങ തുക്കിമാർത്തിയോ കട്ടോ യോക്കു തമന്ന ഇശുമസ്സാറിയോയുവിനി ഏറ്റാങ്ങുകളോ കിശേനിരു നിറയുകയോവു കിമക്കുയോക്കന്നിരാറേങ്ങ റിപ്പബ്ലിക്കൻ കുന്നി ആക്കിശുയുവട്ടി ഉക്കാറുന്നിലൊങ്ങിര തബ്ബണി നില്ലുയോകളോ മറ്റ് താക്കോരു ട്രംപ് പിയിറ്റ് വർത്തിങ്ങി നാമസ്സിമങ്ങിര സി ബി സി കുന്നി സക്കിത്തിയോ കലോർത്തില്ലുകു താക്കോ അറ്റുവകോ കട്ടത്തുവി കിശു പിതിറേറിയോ തേരുമ കട്ടർന്നിങ്ങി അമ്മരു താക്കോ ഒക്കോശിയുവറ്റുവി അക്കിറത്തുനിക്കു അമ്മരു പിറയന്നിടറിയിക്കു ഇല ഇലരിയുട്ടിശുമങ്ങില്ലുകി സി ബി സിക്കു കലോയോ തമന്നുകോ ക്രിമിക്കുയോ കണ്ണിങ്ങ കൺവിത്തുനിങ്ങ ഇശുമസക്സിയുറിയോർത്തില്ലുകു താക്കുനിങ്ങ റിപ്പബ്ലിക്കൻ കുന്നി തബ്ബണി നിർവാർത്തുടറിനേടന്നിമ്മത്ത് അമേരിക്കമി തേക്കണി ഡാലസ്മി പിന്നെ ശോകശൂരാത്തുമി
3: Russia's foreign affairs minister is accusing NATO of creating a quote, direct quote to his nation with military action in the Arctic. This comes as both Russia and Western allies alike, like Canada, have accused each other of threatening the peace in the region. But Canada's former ambassador says the true picture is more complicated. Artie Sakissian explains.
1: Russia feels threatened by Western military developments, at least according to Foreign Minister Sergei Lavrov. He published an essay on Monday, arguing that the Western countries are, quote, driving the region towards militarization.
4: In an Arctic world that we all recognize is becoming more competitive, I would take it as a kind of a signal that it is not to our advantage not to be cooperating with them.
1: Alison LeClaire is former Canadian ambassador to Russia and a one-time senior Arctic official. She argues this essay should be taken seriously, especially now. For decades, the Arctic was considered a region of low international tensions, but things have changed. Arctic countries, including Canada, are spending billions on military infrastructure in the region. But Does Russia really pose a military threat to Canada in the Arctic?
4: I think my short answer would be a qualified no. They have their northern fleet up there. They have a lot of assets up there. So military conflict in the Arctic would not be, in their view, in their interest.
1: Russia's Arctic accounts for at least 10% of the country's GDP, with over 2.5 million Russians living there. LeClaire argues the Kremlin wouldn't want to disrupt the peace in the region, as it would be Russia that would suffer the biggest hit if something were to happen. Arty Sirkissian, CBC News, Iqaluit.
3: The Nunavik Police Service is relaunching its cadet program. NPS says the program aims to encourage Inuit participation within the police force. The program first launched in 2018, but was later abandoned. Mateau Savage is a captain in the NPS and a coordinator for the program. He says a new iteration of the program aims to teach youth life skills alongside those needed to be a successful police officer.
2: Yes, we want to get some youth involved into policing, but besides that, we want to give youth tools that will help them there in the communities. Leadership training, first aid training, you know, develop better citizens a little bit.
3: Sava says the program will consist of three age groups involving youths aged 12 to 20. He adds the program is expected to begin later this fall. And the Nunavik community of Kwakduk will hold a groundbreaking ceremony this morning at 10:30 Eastern Time. It will mark the beginning of construction for the community's new K to grade 11 school. The new facility will have capacity for approximately 250 students and is budgeted at $122 million. It is expected to be complete in 2030. And going to the U.S., the Republican Party has revoked CBC Canada's media accreditation for its upcoming midterm convention. CBC's head of public affairs calls the decision disappointing and hopes it will be reviewed. Republican organizers have not responded to our request for comment. Trump officials have criticized CBC for a leaked internal memo on a longstanding policy to generally avoid the words terrorism and terrorist without attribution. CBC says it had already revised that guidance prior to the decision by the Republican Party. The Republican midterm convention will be held in Dallas next week. And that's CBC News for this hour. I'm Chris Puglia. For news anytime, go to cbc.ca/north.
0: Koe nami Chris, te ma shirami shiro narau tātou ni Jamie Okarama nera miingi.
5: Weather this morning here, not here, but in Rinkinanet, in Whale Cove, mainly cloudy, with a 30% chance of drizzle, fog at times, wind becoming southeast, 20 kilometers per hour. Late this afternoon, high 11 in Narviat, mainly cloudy, with 30% chance of drizzle, fog at times, wind becoming southeast, 20 kilometers per hour. Late this afternoon, high 12 in Chesterfield, isn't it? Cloudy, with 30% chance of drizzle, becoming a mix of sun and cloud this afternoon, foggy at times this morning, wind becoming southeast, 20 kilometers per hour late this afternoon, high 12 in Baker Lake. Clearing this morning, foggy at times this morning, wind becoming southeast, 20 kilometers per hour early this afternoon, high 17. In Coral Harbor, cloudy with 30% chance of drizzle this morning, then a mix of sun and cloud, foggy at times this morning, wind west, 20 kilometers per hour, high 15. In Naiat, mainly cloudy, with 60% chance of showers this morning, clearing this afternoon, wind becoming north, 20 kilometers per hour this morning, high 11. In Cambridge Bay, a mix of sun and cloud, becoming cloudy near noon, with showers, risk of a thunderstorm late this afternoon, wind southeast, 30 kilometers per hour, increasing to 50, gusting to 70 near noon, high 11. In Kuruk, a mix of sun and cloud, clear near noon, wind west, 20 kilometers per hour, becoming light this morning, high 12. In Duyat, mainly sunny, wind northwest, 20 kilometers per hour, becoming light near noon, high 10. In Joe Haven, clearing early this morning, fog patches dissipating this morning, wind becoming east, 20 kilometers per hour this afternoon, high 10. And for Kuluktuk, cloudy, 60% chance of showers early this morning, then a mix of sun and cloud, fog patches dissipating this morning, wind becoming southeast, 20 kilometers per hour, then southwest, 30, gusting to 50 this morning, high 18. That's the latest weather update for you. Back to you, Tommy.
0: nimi Jamie. Takoa Ekaneaktika, Jamie Amadu Chris. Udlango yu tabani Peter Simavugu edition no. A jigging tuni Pedro Yang upon Matabani Ekaneaktiing Uduta Atos to Angotting in my Pedro. Kisha ni edition no Naratiusi edition no Peter or Papugo. Kuvena katamiu tema pidere akatuni narto vatuni ino katitinu tabani yakane yak bitia walu vatu sivuni shatini isuma shaksir tu kanuni pidere akaroman niluni tabani CBC ukir taktuni. Matuing a yoko hot doctor, caneas, a jigging to the penis rotality is one of your nursey. Tungas tap a pussy. A madu, not an airy woman nursey, cannot win not to suck the coyasini, ino catisino, tabunga, tungas tear at doctor see, nepido woman nursey, umbadu, ukara, ukara coyogan. Ukala ko yung ang nero silo ni kawai kaya kataon na teatro si 1-888-896-4135 dahil nakikangin tuku nipili orovisyo watu ni ukwato 979-6151 tamani yakadun ni ukala ni arovi amasikan ni nga 979-6101 tamakuang uduti tungas utiak tersi kuwena patu udluwa jigi pangin mata ilaniku asukung nom nakakena patu adwa ukaw si busu kay majigi mata inutitu ang makaduna titu ilangi ukaw si ini pitakakatang ima isumasak si wakang na patu ni kano tukisiyo unang na mga inutitu kadunat tuong ay yukosing solo tawang ayro tutitu pimata tapani katigi galaw tutu man na kisiani tusa na kinerom ita